കുളിർ കൊൾസോലെ കുയിലാലോ തലച്ചങ്കേ കോയിലേ കോയിലാക താഴ്ന്നിരേ